ജന്മമാ കണ്ണ് സൗഖ്യമാ അമ്മമാ കണ്ണ് സൗഖ്യമാ ജാനക്കി ചിന്ന പൂന പൊട്ടിയാ ഒഴുങ്കി മോദി തമ്പട്ടപ്പാട് പാത്തിയാട് യാർക്കും അഞ്ചിടാത സിംഗം താ ഉറത്തി പാരുങ്ക മങ്കിടാത തങ്കം താ എന്നമ്മാ കണ്ണ് സൗഖ്യമാ ആമമ്മാ കണ്ണ് സൗഖ്യം താ.